ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നിമാസം 16-ാം തീയതി വെള്ളിയാഴ്ച. ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. എം വി നോർത്ത്.

പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 എം വി രംഗ ഷഹീദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് അവിടെ നിന്നും ഷഹീദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിന്റെ മടക്കയാത്ര 4 തീയതി ഞായറാഴ്ച രാവിലെ 5:30. എം വി റാണിശങ്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളിബോയ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു. ഒക്ടോബർ 2 മുതൽ 8 വരെ ലോക വന്യജീവി വാരമായി ആചരിക്കുന്നു. വന്യജീവികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും മനുഷ്യജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ്. അവയെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. വന്യജീവികളെ സംരക്ഷിക്കാൻ 1972 വന്യജീവി സംരക്ഷണ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി പല ദേശീയോദ്യാനങ്ങളും സങ്കേതങ്ങളും സ്ഥാപിക്കപ്പെട്ടു. വനങ്ങളെയും വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനമാണ് ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾ സരാറയിൽ ജനിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. പിന്നീട് ഇന്ത്യയുടെ 2-ാമത്തെ പ്രധാനമന്ത്രിയായി രാജ്യത്തെ നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം രാജ്യത്തിന്റെ സുരക്ഷയിലും ഭക്ഷ്യസുരക്ഷയിലും സൈനികർക്കും കർഷകർക്കുമുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ലളിതമായ ജീവിതവും ഉറച്ച നിലപാടുകളും കൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ തന്റേതായ ഇടം നേടിയ വ്യക്തിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. രാജ്യത്തിനായി സമർപ്പിച്ച ആ മഹത്തായ ജീവിതത്തെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആദരവോടെ സ്മരിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 August 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 October 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

ഗാന്ധിജി ഒരു യുഗത്തിലെ ശബ്ദം, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന എസ് ശോഭ രാഗേഷ്.

ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയ ദിനമായിരുന്നു ഒക്ടോബർ 2. സത്യത്തെയും അഹിംസയെയും ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റിയ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് ഗാന്ധി ജയന്തിയായി നാം ആചരിക്കുന്നു. ഇതൊരു ജന്മദിനത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, ഒരു ജീവിതം നൽകിയ സന്ദേശങ്ങളെ വീണ്ടും ഓർത്തെടുക്കാനുള്ള അവസരം കൂടിയാണ്. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരഞ്ചന്ദ് ഗാന്ധിയുടെയും പുത്ലി ബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാക്കളിലൊരാളായി മാറി. ബാല്യത്തിൽ അമ്മയിൽ നിന്ന് ലഭിച്ച ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിൽ നിയമപഠനം പൂർത്തിയാക്കി ബാരിസ്റ്ററായി. എന്നാൽ ഒരു അഭിഭാഷകന്റെ ജീവിതത്തിൽ ഒതുങ്ങേണ്ടിയിരുന്ന ആ ജീവിതം ഒരു ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമായി മാറുകയായിരുന്നു. ആയിരത്തി 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഗാന്ധിജി അവിടെ നേരിട്ട വർണ്ണവിവേചനവും അനീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി. അനീതിക്കെതിരെ അക്രമത്തിൻ്റെ വഴിയല്ല, സത്യത്തിൻ്റെ വഴിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെ നിന്നാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ശക്തമായത്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അതേ സത്യാഗ്രഹം ഗാന്ധിജിയുടെ പ്രധാന ആയുധമായി മാറി.

1915 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഗാന്ധിജി സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുകയായിരുന്നു. കർഷകരുടെ ദുരിതങ്ങൾക്കെതിരെ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം, കർഷകരുടെ നികുതി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഖേഡ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ സമരം എന്നിവയിലൂടെ ഗാന്ധിജി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് സത്യാഗ്രഹത്തിൻ്റെ ശക്തി തെളിയിച്ചു. സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കിയ നേതാവായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങളായി വളർന്നു.

1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറി. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാർക്കും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം എന്ന ആശയം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമങ്ങളിലേക്കും സാധാരണ ജനങ്ങളിലേക്കും വ്യാപിച്ചു. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അധ്യായമായി ഉപ്പു സത്യാഗ്രഹവും കടന്നുവന്നു. 1930 ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തിനെതിരെ ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയാണ് പിന്നീട് ദണ്ഡിയാത്ര എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയത്. കടലിൽ നിന്ന് ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമം ലംഘിച്ച ഗാന്ധിജിയുടെ ആ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ശക്തമായ പ്രതീകമായി മാറി. സാധാരണക്കാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു ഉപ്പിനെ പോലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമരത്തിൻ്റെ പ്രതീകമാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു.

1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് ഗാന്ധിജി നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ശക്തമായ ആവശ്യം ഉയർത്തിയ ഈ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ ജനപിന്തുണ നേടിക്കൊടുത്തു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിനിടയിലും രാജ്യത്തിൻ്റെ വിഭജനവും വർഗീയ സംഘർഷങ്ങളും ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അവസാന നാളുകളിലും സമാധാനത്തിനും മനുഷ്യസ്നേഹത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു.

1948 ജനുവരി 30 ഗാന്ധിജി ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അവസാനിച്ചിട്ടില്ല. സത്യം, അഹിംസ, സഹിഷ്ണുത, സമാധാനം, മനുഷ്യസ്നേഹം, ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഈ മൂല്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിന് വഴികാട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിനും അഹിംസയ്ക്കും മനുഷ്യസ്നേഹത്തിനും എത്രത്തോളം ഇടം നൽകുന്നു എന്ന് സ്വയം ചോദിക്കാനുള്ള ഒരു ദിവസം കൂടിയാണിത്. കാലം മാറി, തലമുറകൾ മാറി, പക്ഷേ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു ചരിത്ര പുസ്തകത്തിലെ ഓർമ്മ മാത്രമാകാതെ ഓരോ തലമുറയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമായി മാറുന്നത്.

ഗാന്ധിജി ഒരു യുഗത്തിലെ ശബ്ദം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിക്കുന്നു. രചന എസ് ശോഭ രാകേഷ്, ആഖ്യാനം ധന്യ വി ജി, സാക്ഷാത്കാരം മീനാ പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.